0: environment ൽ വെച്ചിപ്പോ കൊറച്ചാ ജോ കാമ്പി
1: Radio PF International, l'Afrique qui gagne parle.